ഓളി ഓളി സമിമാതെ ഇതിലും കൂടി തീന മരകമെൽസിഞ്ഞോൾ നോ ബോക്കെല്ലോ പൊത്തോനെ ഓംബ്രെ നമ്മെ തൊക്കെല്ലോ പൊത്തോനെ മാ.